0: 104.6 ഇവിടെ എല്ലാം ഫൈവാണ്.
1: നമസ്കാരം, ഗുഡ് മോർണിംഗ്, സുപ്രഭാതം. ദേ അങ്ങനെ മറ്റൊരു കിടിലൻ പ്രഭാതത്തിലേക്ക് നമ്മളിത് എത്തിരിക്കാണ്. കൂടെ ഞാൻ അറിയാ, ദിസ് ഇസ് വൈബ് എഫ് എം 104.6 എല്ലാം.

വൈബാണ്. അങ്ങനെ ഇന്നത്തെ മിക്സ് ടേപ്പ് മോർണിംഗ് സിൽക്കി ഡിലമായ ഒരു പാട്ടോട് കൂടി തന്നെ നമുക്ക് നമ്മുടെ ഇന്നത്തെ ദിവസം മുമ്പോട്ട് സ്റ്റാർട്ട് ചെയ്യാം. നല്ല പാട്ടുകൾ കേട്ട് നല്ല ഉഷാറായിട്ട് നല്ല എനർജറ്റിക് ആയിട്ട് അതാ ഇന്നത്തെ ദിവസം നമ്മൾ കിക്ക് ഓഫ് ചെയ്യാണ് വിത്ത് എ ബ്യൂട്ടിഫുൾ സോങ്. ട്രാക്ക് വെയിറ്റിംഗ് ആണ്.

0: നിങ്ങൾക്ക് കാർ ഉണ്ട്, കാർ ഇൻഷുറൻസ് ഉണ്ട്. നിങ്ങൾക്ക് ഹൗസ് ഉണ്ട്, ഹൗസ് ഇൻഷുറൻസ് ഉണ്ട്.
1: നിങ്ങൾക്ക് ലൈഫ് ഉണ്ട്, പക്ഷേ ലൈഫ് ഇൻഷുറൻസ് ഉണ്ടോ? ഇല്ല അല്ലേ. നിങ്ങളുടെ ഫാമിലിയിലെ മോസ്റ്റ് ഇമ്പോർട്ടന്റ് പാർട്ട് ആയ നിങ്ങൾക്കും വേണ്ടേ കവറേജ്?
0: നിങ്ങളുടെ ഫാമിലിയുടെ വെൽഫെയറിന് വേണ്ടി നിങ്ങളുടെ ലൈഫ് ഇൻഷുറൻസ് കവറേജ് ഉറപ്പാക്കൂ.
1: ഇപ്പോൾ തന്നെ വിളിക്കൂ 222-000-243.
2: റോഷൻ ഫ്രം NZ മൊബൈൽ മോർഗേജസ് ആൻഡ് ഇൻഷുറൻസ്, വി ഗോട്ട് യു കവേർഡ്.
3: Vibe FM 104.6. Hey, ഇവിടെ എല്ലാം vibe ആണ്. Mixtape Mornings.
4: ചില കാര്യങ്ങൾ ചെയ്യാനായിട്ട് അല്ലെങ്കിൽ ചില നല്ല കാര്യങ്ങൾ നടക്കാനായിട്ട് സമയമെടുക്കും എന്ന് നമ്മൾ പറയാറുണ്ട് അല്ലെ. അങ്ങനൊരു നല്ല കാര്യത്തിന് വേണ്ടി നമ്മൾ വെയിറ്റ് ചെയ്യാൻ തുടങ്ങിയിട്ട് കുറച്ചധികം മാസങ്ങളായി. പക്ഷെ ഇനി ആ നല്ല കാര്യത്തിന് വേണ്ടി വെറും 3 ദിവസങ്ങൾ മാത്രമാണുള്ളത്. യെസ്, വൈകിട്ടെന്താ പരിപാടി എന്ന് നമ്മുടെ കിഡിലെ ലാലേട്ടിന്റെ ലൈവ് ഷോയ്ക്ക് വേണ്ടിയിട്ട് ഇനി ഏകദേശം 3 ദിവസങ്ങൾ മാത്രമേ ബാക്കിയുള്ളൂ കേട്ടോ. കൊടുങ്ങാറ്റാളിയ, ദിസ് ഈസ് വൈബ് എഫ് എം 104.6. ഇവിടെ എല്ലാം വൈബാണ്. അമ്പു, അങ്ങനെ ആ ഒരു വലിയ സംഭവം നമ്മൾ വിറ്റ്നസ് ചെയ്യാൻ പോവാണ്. അതിന്റെ ഒരു ഒരു മിനി വേർഷൻ, അല്ലെങ്കിൽ അതിലൊരു 10% എനിക്ക് നേരിട്ട് കണ്ട് എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റി എന്നുള്ളതിൽ ഞാൻ ഭയങ്കര ഗ്രേറ്റ്ഫുൾ ആണ് കേട്ടോ. ഈ വൈകിട്ട് എന്താ പരിപാടി എന്ന പ്രോഗ്രാമിന്റെ റിഹേഴ്സല് കൊച്ചിയിൽ നടന്ന സമയത്ത് നമ്മളത് കവർ ചെയ്യാനായിട്ട് പോയിട്ടുണ്ടായിരുന്നു കേട്ടോ. അന്നൊരു ക്യാപ്സ്യൂൾ പരുവത്തിൽ ഞാൻ കണ്ടു കേട്ടോ, അതാ എന്തൊക്കെ പരിപാടിയാണ് ഇവിടുത്തെ വൈകിട്ട് എന്താ പരിപാടിയിൽ ലാലേട്ടനും ടീമും അവതരിപ്പിക്കാൻ പോകുന്നതെന്ന്. ഞാനൊരു കാര്യം പറയട്ടെ, ഇപ്പൊ നമ്മൾ അയർലൻഡ്, ജർമ്മനി അങ്ങനെയുള്ള സ്ഥലങ്ങളില് ലാലേട്ടൻ പോയി പ്രോഗ്രാം അവതരിപ്പിച്ചതിന്റെ ഒക്കെ റീൽസും കാര്യങ്ങളും ഒക്കെ നമ്മൾ കണ്ടു അല്ലേ. അതിൽ നിന്ന് ഒരു പടിക്ക് മുകളിൽ തന്നെ നിൽക്കുന്ന പെർഫോമൻസ് ആയിട്ടാണ്, അത്രയും എനർജി ലെവലിലാണ് ലാലേട്ടനും കൂട്ടരും ദാ നമ്മുടെ ന്യൂസിലൻഡിന്റെ മണ്ണിലേക്ക് വരാൻ പോകുന്നത്. എന്റെ അമ്മു, എന്തൊരു എനർജിയാണെന്നറിയോ. ഞാൻ എന്തിനാണല്ലേ കൂടുതൽ ബിൽഡപ്പ് തരുന്നത്? യെസ്, അതൊരു കിടിലൻ പരിപാടി തന്നെയാണ്, അത് എക്സ്പീരിയൻസ് ചെയ്യേണ്ട പരിപാടി തന്നെയാണ്. എന്തായാലും വൈകിട്ട് എന്താ പരിപാടി എന്ന പ്രോഗ്രാം ആരും മിസ്സാക്കേണ്ട. അതാ ലാസ്റ്റ് മിനിറ്റ് ആണ്, ഇനി വെറും 3 ദിവസങ്ങൾ മാത്രമാണ് നമുക്ക് വേണ്ടിയുള്ളത്. ഈ 3 ദിവസത്തിൽ നിങ്ങൾ ഇതുവരെ ടിക്കറ്റുകൾ ബുക്ക് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ വേഗം വേഗം ടിക്കറ്റുകളൊക്കെ ബുക്ക് ചെയ്തോളൂ കേട്ടോ. എന്നിട്ട് കിടിലനായിട്ട് നമ്മുടെ ലാലേട്ടിന്റെ പ്രോഗ്രാം നമുക്ക് ഓണപ്പരിപാടിയായിട്ട് അങ്ങ് ഓളത്തിൽ ആഘോഷിക്കാം.

0: ബ്രേക്ക്ഫാസ്റ്റിൽ ആവി പറക്കണ പുട്ടും കടലക്കറിയും പപ്പടും പിന്നെ എഗ് റോസ്റ്റും
1: അതുമല്ലെങ്കിൽ കിങ്സ് പാർക്കിൽ പൂരിബാജി, നോർത്ത് ഇന്ത്യൻ ആലു പറാത്ത, ബേബി ബട്ടൂര കോംബോയും അതും ജസ്റ്റ് $15.
0: അപ്പോൾ ലഞ്ചിന്റെ കാര്യം എങ്ങനെയാ?
1: അതും ജസ്റ്റ് $15 കൊതി ഊറും നോർത്ത് ഇന്ത്യൻ ഓർ സൗത്ത് ഇന്ത്യൻ കോംബോയും പിന്നെ ജസ്റ്റ് $20 കിഡ്ഡിലും ബുഫേ ലഞ്ചും. പിന്നെ ഇത് മൺഡേ ടു ഫ്രൈഡേ ആണ് അവൈലബിൾ ആയിരിക്കുക. ബ്രേക്ക്ഫാസ്റ്റ് ടൈമിംഗ് 7:30 AM to 10:30 AM, ലഞ്ച് 12 PM to 3 PM.
2: ഫോർ പ്രീ ബുക്കിംഗ് കോൾ 0275228838.
1: സലിം ഹസൻസ് കിങ്സ് പാർക്ക്, 35 Hobson Street, ഓക്ലൻഡ് CBD. Vibe FM 104.6. Hey, ഇവിടെ എല്ലാം

അങ്ങനെ പാട്ടൊക്കെ കേട്ടത് നമ്മൾ തിരിച്ചെത്തിയിരിക്കുകയാണ്. നമ്മുടെ ലാലേട്ടൻ എന്ന് പറയുമ്പോ തന്നെ നമ്മുടെ മനസ്സിലേക്ക് ആദ്യം ഓടിയെത്തുന്നത് മുണ്ട് മടക്കി മീശ പിരിച്ചെത്തുന്ന നമ്മുടെ ലാലേട്ടനെ തന്നെയാണല്ലേ. അല്ലെങ്കിൽ മനസ്സിലേക്ക് ആദ്യം ഓടിയെത്തുന്നത് വിന്റേജ് ലാലേട്ടനെ ആണല്ലേ. അങ്ങനെ ഒരു മനുഷ്യന് രണ്ട് കാലഘട്ടമാണ്, ഒന്ന് വിന്റേജ് ലാലേട്ടൻ, ഒന്നതാ ഇപ്പോഴത്തെ ലാലേട്ടൻ. ഈ രണ്ട് ലാലേട്ടനിലും വളരെ കോൺസ്റ്റന്റ് ആയി നമ്മൾ ആഗ്രഹിക്കുന്ന ഒരു മാസ് എൻട്രി ഉണ്ട്, അത് മുണ്ട് മടക്കി കുത്തി മീശ പിരിച്ചു വരുന്ന ലാലേട്ടനാണല്ലേ. നമ്മൾ ചില സിനിമയിൽ നമ്മളിങ്ങനെ പറയും, ഓ ലാലേട്ടൻ ഇവിടെ മുണ്ട് മടക്കി കുത്തിയിരുന്നെങ്കിൽ, ആ ഒരു സീനും കൂടി ഉണ്ടായിരുന്നെങ്കിൽ ഈ സിനിമ മൊത്തം തൂക്കേറിയെന്ന്. അതിനെ അത്രത്തോളം ആഘോഷിക്കുന്ന അല്ലെങ്കിൽ അതിനെ അത്രത്തോളം പ്രേസ് ചെയ്യുന്ന ആൾക്കാരാണല്ലേ നമ്മള്. കൂടി ഞാൻ ടാനിയ, ദിസ് ഇസ് വൈബ് എഫ് എം 104.6. ഇവിടെ എല്ലാം വൈബാണ്. ലാലേട്ടന്റെ ഭയങ്കരമായ മീശ പിരി ഒന്നും ഇല്ലാതെ തന്നെ വളരെ ഹിറ്റടിച്ച ലാലേട്ടന്റെ ഒരു ഐക്കോണിക് ക്യാരക്ടർ ഉണ്ട്, ദാറ്റ് ഇസ് വൺ ആൻഡ് ഓൺലി ചിറക്കൽ ശ്രീഹരി. ചിറക്കൽ ശ്രീഹരി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ച് മോഡേൺ ഡ്രസ്സൊക്കെ ധരിച്ച് ഒരു ബുൾഗാൻ താടിയൊക്കെ വെച്ച് വളരെ വളരെ വളരെ സട്ടിലായിട്ട് നടക്കുന്ന ഒരു മനുഷ്യനാണ്. എന്നാൽ അദ്ദേഹത്തിന് ഒരു ഒരു ബാക്ക്ഗ്രൗണ്ട് ഉണ്ട് താനും. അതിന് അദ്ദേഹത്തിന് കുറച്ച് ഒരു മുണ്ടുടുപ്പുണ്ട്, ചെറിയൊരു മീശയുണ്ട്, ആ ഒരു ലുക്കൊക്കെ മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ട്. ഈ മനുഷ്യൻ പുറത്തൊക്കെ പോയി തിരിച്ചു വന്ന് നാട്ടി വന്ന മുണ്ടുടുത്തിട്ട് ഇറങ്ങുമ്പോൾ ഒരു ബീജ് കൊണ്ട് ടട ടടാട, അയ്യോ എന്താ മ്യൂസിക് അല്ലേ. അപ്പോ ലാലേട്ടൻ ചില സമയങ്ങളിൽ ഈ പക്കായിട്ട് ഫുൾ മുണ്ടൊക്കെ ഉടുത്ത് ഫുൾ മീശ പിരിച്ച് നടന്നില്ലെങ്കിൽ പോലും അതിൻ്റെ ഒരു ചെറിയ ഹിൻ്റെങ്കിലും ആ ഒരു സിനിമയിലേക്ക് വന്നാൽ ആ ഒരു ക്യാരക്ടർ എലിവേറ്റ് ആവും അല്ലേ. അങ്ങനെയുള്ളൊരു സിനിമയാണ് ലാലേട്ടൻ്റെ ചന്ദ്രോത്സവം എന്ന സിനിമ. ചന്ദ്രോത്സവം എന്ന സിനിമയിലെ കിടിലൻ ഒരു ട്രാക്കാണ് ഇനി നമുക്ക് വരാൻ പോകുന്നത്. പാട്ട് കേട്ട് തിരിച്ചു വരാം.

വീട് വാങ്ങാന്ന് വിചാരിച്ചു, പക്ഷേ ഒരു ഡിസിഷൻ എടുക്കാൻ പറ്റുന്നില്ല. പ്ലാസ്റ്റർ ഇട്ട വീടുകൾ, വെതർ ബോർഡ് വീടുകൾ, ബ്രിക്ക് ആൻഡ് ടൈൽ ഹൗസസ്, ഓ ഐ എം കൺഫ്യൂസ്ഡ്. പിന്നെ ഈ വീടിനടുത്ത് ഹൗസിംഗ് ന്യൂസിലാൻഡിന്റെ വീടുകൾ ഉണ്ടെന്നോ? അതോ ഫ്ലഡ് പ്രോൺ ഏരിയ ആണ്? ഒന്നും അറിഞ്ഞുകൂടാതെ വെറുതെ കണ്ണു അടച്ച് വീട് വാങ്ങിക്കാൻ പറ്റില്ലല്ലോ. എല്ലാ വീടുകളും കാണുമ്പോ സൂപ്പർ, ബട്ട് ഇത്രയും കാശ് കൊടുത്ത് മേടിക്കുമ്പോ വീ നീഡ് എക്സ്പെർട്ട് അഡ്വൈസ്.

0: മോർഗേജസ് ആൻഡ് ഇൻഷുറൻസസ്. ഹോം ലോൺ മാത്രമല്ല, വീടിന് എത്ര ഓഫർ കൊടുക്കണം, വീട് ഫ്ലഡ് പ്രോൺ ഏരിയയിലാണോ, വീട് ഹൗസിംഗ് ന്യൂസിലൻഡ് ഏരിയയിലാണോ എന്ന് മാത്രമല്ല, ആ സ്ഥലത്തിന് എത്ര ചരിവുണ്ടെന്ന് പോലും അവര് പറഞ്ഞുതരും.
1: അപ്പോ മറക്കണ്ട, വീട് വാങ്ങാൻ ആലോചിക്കുന്നുണ്ടെങ്കിൽ ആദ്യം NZ മൊബൈൽ മോർഗേജസ് ആൻഡ് ഇൻഷുറൻസിനെ

0: വിത്ത് ലവ് ഒരു പാട്ടിനുള്ള സമയത്തിൽ നമ്മുടെ കൂടെ മറ്റൊരാൾ ജോയിൻ ചെയ്യാണ് കൂടെ ഞാൻ ടാനിയ. ദിസ് ഈസ് വൈബ് എഫ് എം 104.6. ഇവിടെ എല്ലാം വൈബാണ് ആൻഡ് ഇത് വിത്ത് ലവ് ഒരു പാട്ടിനുള്ള സമയമാണ്.
1: Hi Tanya Chechi, I would like to dedicate this song to my dad because it is one of his favorites and we love listening to it together. It is called Dil To Pagal Hai.